അതല്ലസമസിപാറ സൂറെ മോമിനൂൻ ദ ഇഫ്തിദാന ദി സുരത്ത സൂറെ മോമിനൂൻ സകവൈ ചിപദീകി അല്ലാ ജല്ല ജലാലുഹു ദ മോമിനാനു സബാസി സിഫാത് ബയാനൈ دا مکی صورت دے پترتیب عثمانی کی دیشتم نمبر دے